നമാസം നിർകർമ്മേ നമാസം നിർഭർമ്മേ നമാസം നിർദ്ദേശേ നമാസം നിർഭേശേ നമാസം നിർനാമേ നമാസം നിർകാമേ നമാസം നിർതാത്തേ നമാസം നിർഖാത്തേ നമാസം നിർതൂത്തേ നമാസം അഭൂത്തേ നമാസം അലോകേ നമാസം അശോകേ നമാസം നിർതാപേ നമാസം അഥാപേ നമാസ്തം തർമാനേ നമാസ്തം നദാനേ നമാസ്തം അഗാഹേ നമാസ്തം അബായ നമാസ്തം തർവർഗേ നമാസ്തം അസർഗേ നമാസ്തം പ്രഭോഗേ നമാസ്തം സജോഗേ നമാസ്തം അരംഗേ നമാസ്തം അപംഗേ നമാസ്തം അഗമ്യേ നമാസ്താസരമ്യേ നമാസ്തം ജലാശ്രേ നമാസ്തം നരാശ്രേ നമാസ്തം അജാതേ നമാസ്തം അപാതേ നമാസ്തം അമജവേ നമാസ്താസ്തജപേ ആദേശം ആദേശേ നമാസം അപേക്ഷേ നമാസം നിർതാമേ നമാസം നിർഭാമേ നമോ സർവകാലേ നമോ സർവദയാലേ നമോ സർവരൂപേ നമോ സർവഭൂപേ നമോ സർവഖാപേ നമോ സർവഥാപേ നമോ സർവകാലേ നമോ സർവപാലേ നമാസ്താസ്തദേവായ നമാസം അപേവായ നമാസം അജാനമേ നമാസം സുബാനമേ നമോ സർവഗാവണേ നമോ സർവപാവണേ നമോ സർവരംഗേ നമോ സർവപങ്കേ നമോ കാലകാലേ നമാസ്താസ്തദയാലേ നമാസ്തം അഭരണേ നമാസ്തം അമരണേ നമാസ്തം ജരാരംഗ നമാസ്തം കർതാരംഗ നമോ സർവതന്ദേ നമോ അസ്തബന്ദേ നമാസ്തം നർസാക്കേ നമാസ്തം നർബാക്കേ നമാസ്തം രഹീമേ നമാസ്തം കരീമേ നമാസ്തം അനന്തേ നമാസ്തം മഹാന്തേ നമാസ്താസ്തരാഗേ നമാസ്തം സുഹാഗേ നമോ സർവസുഖം നമോ സർവപോഖം നമോ സർവകർത്ത നമോ സർവഹർത്ത നമോ ജോഗ ജോഗേ നമോ ഭോഗ ഭോഗേ നമോ സർവദയാലേ നമോ സർവപാലേ ചാചരീ ശാന്ത സവ പ്രസാദ് അരൂപഹ അനൂപഹ ജൂഹ പൂഹ ലേഖ പേഖ നാമ കാമ അധിയ പേഹ ജീത പീതായ ധർമാന ദാന തർവർഗ സർഗൈ അനീലഹ അനാദഹ ജയ ജാതഹ ജനമ ഭരണ ഭൂത ഭരണഹ അഗാഞ്ച പാഞ്ച ജൂജ ചാഞ്ചയ മീഗ രഫീഗ ദന്ദ ബന്ധയ നിർഭൂജ ഹൈ അസൂജ ഹൈ അകാല ഹൈ അജാല ഹൈ അല്ലാഹ ജഹ അനന്ത മഹാന്ത അലീക നിർദ്രീക നിർലംബ സംഭയ അഗമ ഹൈ അജമ ഹൈ ഭൂത ശൂത ഹൈ അലോക ശോക കർമ്മ പരമ ഹൈ അജീത പീത ഭായ ഗായ മാനന ദാന നീക പ്രേ കൈ ഭുജംഗ പ്രയാത ശംഭ നമോ സർവമാന്യേ സമാസ്തി നദാനേ നമോ ദേവദേവേ അപേക്ഷി അപേവേ നമോ കാലകാലേ നമോ സർവപാലേ നമോ സർവഗൗണേ നമോ സർവപാവണേ അനംഗീ അനാഥി നിർസംഗീ പരമാത്തേ നമോ പാനപാനേ നമോ മാനമാനേ നമോ ചന്ദ്രചന്ദ്രേ നമോ പാനപാനേ നമോ ഗീതഗീതേ നമോ താനതാനേ നമോ നൃതനൃതേ നമോ നാദനാദേ നമോ പാനപാനേ നമോ ബാദബാദേ അനംഗീ അനാമേ സമാസ്തി സ്വരൂപേ പരപംഗി പരമാതേ സമാസ്തി ഭൂതേ കലങ്കം ബിനാനേ കലങ്കീ സ്വരൂപേ നമോ രാജരാജേശ്വരം പരമ രൂപേ നമോ ജോഗ ജോഗേശ്വരം പരമ സിദ്ധേ നമോ രാജരാജേശ്വരം പരമ ഹൃദയ നമോ സഹസ്രപാണേ നമോ അസ്രമാണേ നമോ പരമ ജ്ഞാതാ നമോ ലോകമാതാ അപേക്ഷീയ പരമീയ ഭോഗീയ ഭുക്തേ നമോ ജോഗ ജോഗേശ്വരം പരമ ജൂതേ നമോ നിത നാരായണേ ക്രൂര കർമ്മേ നമോ പ്രേത പ്രേത ദേവേശോ ധർമ്മേ നമോ രോഗഹർത്ത നമോ രാഗരൂപേ നമോ ശാശാഹം നമോ ഭൂപ ഭൂപേ നമോ ദാനദാനേ നമോ മനമാനേ നമോ രോഗരോഗേ നമാസ്തം ശനാനേ നമോ മന്ത്രമന്ത്രം നമോ യന്ത്രയന്ത്രം നമോ ഇഷ്ടേ നമോ തന്ത്രതാന്ത്രം സദാ സച്ചിദാനന്ദ സദ്രം പ്രണാസി ഗ്രീമൽപനന്ദസമാനവാസി സദാ സച്ചിദാനന്ദ സർവം പ്രണാസി അനൂപേ രൂപേ സമാതുല നിവാസി സദാ സിദ്ധദാ ബുദ്ധദാ ബൃദ കർത്ത അധോ ഉർദർദംഗ ഗംഗോ ഘർത്ത പാരം പരം പരമേശ്വരം പ്രോഷപാലം സദാ സർവദാ അസിദ്ധദാതാ ദയാലം അശേദിയ പേദിയ നാമം അകാമം സമാസ്തുപരാജി സമാസ്താസ്തതാമം തേരാജോർജാജരീ ശംഭ ജലേഹ ഥലേഹ പീതാ വേഹ പ്രഭു അജുഹദേശ ഭുജംഗ പ്രയാത ശംഭ അഗാധ്യ അബാധ്യ അനന്തി സ്വരൂപേ നമോ സർവമാന്യേ സമാസ്തി നദാനേ നമാസ്ത്വം നിർനാഥേ നമാസ്ത്വം പരമാത്തേ നമാസ്ത്വം അഗഞ്ജേ നമാസ്ത്വം അപഞ്ജേ നമാസ്ത്വം അകാലേ നമാസ്ത്വം അപാലേ നമോ സർവദേശേ നമോ സർവപേശേ നമോ രാജരാജേ നമോ സാജസാജേ നമോ ശാഹശാഹേ നമോ മഹാമഹേ നമോ ഗീതഗീതേ നമോ പ്രീതപ്രീതേ നമോ രോഗരോഗേ നമോ ശോകശോകേ
නමෝ සර්බ ආරෝග්‍ය නමෝ සර්බ භෝගේ නමෝ සර්බ ජීතං නමෝ සර්බ පීතං නමෝ සර්බ ඥානං නමෝ පර්මතානං නමෝ සර්බ මන්ත්‍රං නමෝ සර්බ ජාන්ත්‍රං නමෝ සර්බ දෘෂ්ටං නමෝ සර්බ ක්‍රේෂ්ඨං නමෝ සර්බ රංගේ දර්පංගී නංගේ නමෝ ජීව ජීවං නමෝ බීජ බීජේ අඛිජේ අභිජේ සමාතං වර්සජේ කෘපාලං සරූපේ ගෝකර්මං පරණාසී සදා සර්වදාර දසදං නවාසී චර්පට ඡන්ද උදව් ප්‍රසාද ਅੰਮ੍ਰਿਤ ਕਰਮੇ ਅੰਮ੍ਰਿਤ ਧਰਮੇ ਅਖਲ ਜੋਗੇ ਅਜਲ ਭੋਗੇ ਅਜਲ ਰਾਜੇ ਅਟਲ ਸਾਜੇ ਅਖਲ ਧਰਮੰ ਲਖ ਕਰਮੰ ਸਰਬੰ ਦਾਤਾ ਸਰਬੰ ਗਿਆਤਾ ਸਰਬੰ ਭਾਨੇ ਸਰਬੰ ਮਾਨੇ ਸਰਬੰ ਪ੍ਰਾਣੰ ਸਰਬੰ ਤ੍ਰਾਣੰ ਸਰਬੰ ਭੁਗਤਾ ਸਰਬੰ ਜੁਗਤਾ ਸਰਬੰ ਦੇਵੰ ਸਰਬੰ ਪੇਵੰ ਸਰਬੰ ਕਾਲੇ ਸਰਬੰ ਪਾਲੇ ਰੂ ਆਲ ਛੰਦ ਦਵ ਪ੍ਰਸਾਦ ආදරූපන ආදමූර්ත යෝන පුරුඛ පාරෝ සර්ව මාන්තර මාන් දේව පේවාදෝ දාරෝ සර්ව පාලක සර්ව කාලකෝ සර්ව කෝපන කාලෝ ජතර තතර විසම්බ්‍රාජී අවදූත රූප රසාල නාම ඨාමන ජාති ජාක රූප රංග නරේඛෝ ආද පුරුඛ ධාර්මූර්ත යෝන ආද සේඛෝ දේසෝර්ණ පේස ජාක රූප රේඛ නරාගෝ ජතර තතර දිසා බෙසා හුයි ਫੈලේ වන රාගෝ ਨਾਮ ਕਾਮ ਵਿਹੀਨ ਪੇਖਤੋ ਤਾਮੂ ਨਹਿ ਜਾਹੀ ਸਰਵਮਾਨ ਸਰਵਧਰਮਾਨ ਸਹਿਵਮਾਨ ਤਾਹੀ ਏਕ ਮੂਰਤਾ ਨੇਕ ਦਰਸ਼ਨ ਕੇਂਦ ਰੂਪ ਅਨੇਕ ਖੇਲ ਖੇਲਾ ਖੇਲ ਖੇਲ ਅੰਤ ਕੋ ਫਿਰ ਏਕ ਦੇਵ ਪੇਵ ਨਾ ਜਾਨੀ ਜੇ ਬੇਦੌਰ ਕਤੇਵ ਰੂਪ ਰੰਗ ਨਾ ਜਾਤ ਪਾਤ ਸੋ ਜਾਨੀ ਕਹਿ ਜੇ ਬਹੁ ਤਾਤਮਾਤ ਨਾ ਜਾਤ ਜਾ ਕਰੂ ਜਨਮ ਮਰਨ ਵਹੀਨ ਚੱਕਰ ਬਕਰ ਫਿਰ ਚਦਰ ਜਾਕੋ ਮਾਨੀ ਪੁਰਤੀਨ ਲੋਕ ਚੌਦਾਂ ਕੇ ਬਿਖੈ ਜਗ ਜਾਪੈ ਜੈ ਜਾਪ ਆਦਿ ਦੇਵ ਨਾਦ ਮੂਰਤ ਥਾਪਿਓ ਸਭ ਜੈ ਥਾਪ ਪਰਮ ਰੂਪ ਪੁਨੀਤ ਮੂਰਤ ਪੂਰਨ ਪੁਰਖ ਪਾਰ ਸਰਬ ਵਿਸ਼ਵ ਰਚਿਓ ਸੁ ਅੰਮ ਪਵ ਕੜਨ ਪੰਜਨ ਹਾਰ ਕਾਲ ਹੀਨ ਕਲਾ ਸੰਯੁਕਤ ਕਾਲ ਪੁਰਖ ਦੇਸ ਧਰਮ ਤਾਮਸ ਪਰਮ ਰਹਿਤ ਪੂਤਾ ਲਖ ਬੇਸ ਅੰਗ ਰਾਗ ਨ ਰੰਗ ਜਾ ਕੈ ਜਾਤ ਪਾਤ ਨ ਨਾਮ ਗਰਭ ਗੰਜਨ ਦੁਸ਼ਟ ਭੰਜਨ ਮੁਕਤ ਦਾਇਕ ਕਾਮ ਆਪ ਰੂਪ ਅਮੀ ਕਾ ਨਵਸਤ ਏਕ ਪੁਰਖ ਅਵਧੂਤ ਗਰਭ ਗੰਜਨ ਸਰਵ ਭੰਜਨ ਆਦਿ ਰੂਪ ਸੂਤ ਅੰਗ ਹੀਨ ਭੰਗ ਨਾਤਮ ਏਕ ਪੁਰਖ ਪਾਰੂ ਸਰਬ ਲਾਇਕ ਸਰਬ ਕਾਇਕ ਸਰਬ ਕੋਪ੍ਰਤ ਪਾਰੂ ਸਰਬ ਗੰਤਾ ਸਰਬ ਹੰਤਾ ਸਰਬ ਤੇ ਅਨਪੇਖ ਸਰਬ ਸ਼ਾਸਤਰ ਨ ਜਾਨੇ ਜੇ ਰੂਪ ਰੰਗ ਰੇਖ ਪਰਮ ਵੇਦ ਪੁਰਾਣ ਜਾ ਕਹੇ ਅਨੇਤ ਬਾਖਤ ਨਿਤ ਕੋਟ ਸਿਮਰਤ ਪੁਰਾਣ ਸ਼ਾਸਤਰ ਨਾ ਆਵਈ ਬਹੁ ਚਿਤ ਮਦ ਪਾਰ ਛੰਦ ਤਵ ਪ੍ਰਸਾਦ ਗੁਣ ਗਨ ਉਧਾਰ ਮਹਿਮਾ ਪਾਰ ਆਸਨ ਭੰਗ ਉਪਮਾਨ ਅੰਗ ਅਨੁਭਵ ਪ੍ਰਕਾਸ਼ ਨਿਸਦਿਨ ਨਾਸ਼ ਰਾਜਨ ਬਾਹ ਸ਼ਾਨ ਸ਼ਾਹ ਰਾਜਨ ਰਾਜ ਭਾਨਨ ਪਾਨ ਦੇਵਾਨ ਦੇਵ ਉਪਮਾ ਮਹਾਨ ਇੰਦਰਾਨ ਇੰਦਰ ਬਾਲਨ ਬਾਲ ਰੰਕਾਨ ਰੰਕ ਕਾਲਾਨ ਕਾਲ ਅਨੁਭੂਤ ਅੰਗ ਆਪਾਪੰਗ ਗਤਮਿਤ ਪਾਰ ਗੁਣ ਗਨ ਉਧਾਰ ਮੁਨ ਗਨ ਪ੍ਰਣਾਮ ਨਿਰਭੈ ਨਿਕਾਮ ਆਤ ਦੋਤ ਪ੍ਰਚੰਡ ਮਿਤ ਗਤ ਅਖੰਡ ਅਲਿਸ਼ ਕਰਮ ਅਦ੍ਰਿਸ਼ ਧਰਮ ਸਰਬਾ ਪ੍ਰਣਾਡਿਆ ਅਣਡੰਡ ਬਾਡਿਆ ਚਾਚਰੀ ਸ਼ੰਭ ਤਵ ਪ੍ਰਸਾਦ ਗੋਬਿੰਦੇ ਮਕੰਦੇ ਉਧਾਰੇ ਅਪਾਰੇ ਹਰਿਅੰਗ ਕਰਿਅੰਗ ਨਿਰਨਾਮੇ ਕਾਮੇ ਭੁਜੰਗ ਪ੍ਰਯਾਦ ਸ਼ੰਭ ਚਤਰ ਜਕਰ ਕਰਦਾ ਚਤਰ ਜਕਰ ਹਰਦਾ ਚਤਰ ਜਕਰ ਦਾਨੇ ਚਤਰ ਜਕਰ ਜਾਨੇ ਚਤਰ ਜਕਰ ਵਰਤੀ ਚਤਰ ਜਕਰ ਭਰਤੀ ਚਤਰ ਜਕਰ ਪਾਲੇ ਚਤਰ ਜਕਰ ਕਾਲੇ ਚਤਰ ਜਕਰ ਪਾਸੇ ਚਤਰ ਜਕਰ ਵਾਸੇ ਚਤਰ ਜਕਰ ਮਾਨੇ ਆਏ ਚਤਰ ਜਕਰ ਦਾਨੇ ਆਏ ਚਾਚਰੀ ਛੰਦ ਨਾ ਸਤਰੈ ਨਾ ਮਿੱਤਰੈ ਨਾ ਪਰਮੰਗ ਨਾ ਪਿਤਰੈ ਨਾ ਕਰਮੰਗ ਨਾ ਕਾਹੇ ਜਨਮੰਗ ਅਜਾਏ ਨਾ ਚਿਤਰੈ ਨਾ ਮਿੱਤਰੈ ਪਰੇ ਪਵਿੱਤਰੈ ਪ੍ਰਤੀਸਾ ਦੀਸਾ ਦ੍ਰਿਸਾ ਕ੍ਰਿਸਾਏ ਭਗਵਤੀ ਛੰਦ ਦਾ ਪ੍ਰਸਾਦ ਕਥਤੇ ਕਿਹਾ ਸਜ ਦੇਸਾ ਕਿਹਾ ਪਜ ਬੇਸਾ ਹੈ ਕਿਹਾ ਗੰਜ ਕਰਮ ਹੈ ਕਿਹਾ ਪੰਜ ਪਰਮ ਹੈ ਕਿਹਾ ਪਜ ਲੋਕ ਹੈ ਕਿਹਾ ਦਤ ਸੋਕ ਹੈ ਕਿਹਾ ਬਦੂਤ ਵਰਣਾ ਕਿ ਵਪੂਤ ਕਰਨਾ ਕਿ ਰਾਜੰਗ ਪ੍ਰਭਾਂ ਕਿ ਧਰਮੰ ਤੁਜਾਏ ਕਿ ਅਸ਼ੋਕ ਵਰਣਾ ਕਿ ਸਰਬਾ ਵਰਣਾ ਕਿ ਜਾਗਤੰ ਕ੍ਰਤੀ ਹੈ ਕਿ ਸ਼ਤਰੰਗ ਸ਼ਤਰੀ ਹੈ ਕਿ ਬ੍ਰਹਮੰ ਸਰੂਪ ਹੈ ਕਿ ਅਨੁਪਾ ਅਨੂਪ ਹੈ ਕਿ ਆਦੋ ਦੇਵ ਹੈ ਕਿ ਆਪ ਪੇਵ ਹੈ ਕਿ ਚਤਰੰਗ ਬੀਨਾ ਕਿ ਕਾ ਦੀਨਾ ਹੈ ਕਿ ਰੋਜੀ ਰਜਾ ਕਰ ਹੀ ਮੈਂ ਰਹਾ ਕਹਿ ਕਿ ਪਾਕ ਬੇ ਐਬ ਹੈ ਕਿ ਗੈਬੁਲ ਗੈਬ ਹੈ ਕਿ ਅਬੁਲ ਗੁਨਾਹ ਕਿ ਸ਼ਾਹ ਨਿਸ਼ਾਹ ਹੈ ਕਿ ਕਾਰਨ ਕੁਨਿੰਦ ਹੈ ਕਿ ਰੋਜੀ ਰਹਿੰਦਾ ਹੈ ਕਿ ਰਾਜ ਕਰੀਮ ਹੈ ਕਿ ਕਰਮੰ ਕਰੀਮ ਹੈ ਕਿ ਸਰਬੰ ਕਲੀ ਹੈ ਕਿ ਸਰਬੰ ਦਲੀ ਹੈ ਕਿ ਸਰਬਤਰ ਮਾਨੇ ਆਏ ਕਿ ਸਰਬਤਰ ਦਾਨੇ ਆਏ ਕਿ ਸਰਬਤਰ ਗੌਨ ਹੈ ਕਿ ਸਰਬਤਰ ਪਾਵਨ ਹੈ ਕਿ ਸਰਬਤਰ ਦੇਸਾ ਕਿ ਸਰਬਤਰ ਬੇਸਾ ਹੈ ਕਿ ਸਰਬਤਰ ਰਾਜਾ ਹੈ ਕਿ ਸਰਬਤਰ ਸਾਜਾ ਹੈ ਕਿ ਸਰਬਤਰ ਦੀਨਾ ਹੈ ਕਿ ਸਰਬਤਰ ਲੀਨਾ ਹੈ ਕਿ ਸਰਬਤਰ ਜਾਹੋ ਕਿ ਸਰਬਤਰ ਪਾਹੋ ਕਿ ਸਰਬਤਰ ਦੇਸਾ ਹੈ ਕਿ ਸਰਬਤਰ ਬੇਸਾ ਹੈ ਕਿ ਸਰਬਤਰ
कालय के सर्वत्र पालय के सर्वत्र हंता के सर्वत्र गंता के सर्वत्र पेखी के सर्वत्र पेखी के सर्वत्र काजय के सर्वत्र राजय के सर्वत्र सुखय के सर्वत्र पोखय के सर्वत्र त्राणय के सर्वत्र प्राणय के सर्वत्र देशाय के सर्वत्र पेशाय के सर्वत्र माने सदैव प्रधान आयेंगे सर्वत्र जापे आयेंगे सर्वत्र थापे आय के सर्वत्र पान्य के सर्वत्र मान्य के सर्वत्र इंद्रय के सर्वत्र चंद्रय के सर्वंग कलिमय के परमंग भयमय के अकलोलामय के सर्व कलामय के हुसन लजुमय तमाम रुजु है मेसल सलामय सनीखत मदामय गनीमल सकस्ता गरीबल परस्ता है बुलंदल मकानय जमीनल जमानय तमीजल तमामय रुजुअल दानय हरि फल अजीमय रियाक जगीना नेकुल तरंग पेदा पांगया जीजल नवाज है गनीमल खराज है निरुक्त स्वरूप त्रिमुक्त बभूत है पर भुगत प्रवाह है सुजुगत सुधा है सदैव स्वरूप पेदी अनूप है समस्त उपराज है सदा सर्वसाज है समासल सलाम है सदैव काम है निर्वाल स्वरूप है गाद अनूप है उवंगाद रूप है नाद स्वरूप है अनंगी अनामे दरपंगी दरगामे त्रिवर्गं त्रिवाद्य गंजय गादे शुभं सर्वपागे सुसर्वानुरागे त्रिपुक्त स्वरूप सजय सुदय नरकं प्रणास है पृथ्वील प्रवास है निरोकत प्रवाह है सदैव सदा है विपुक्त स्वरूप प्रजुक्त अनूप है निरोक्त सदा है विपुक्त प्रवाह है अनुक्त स्वरूप प्रजुक्त अनूप है चाचरी छंद अपंग है अनंग है पेखा लेख है परम है कर्म है नाद है जुगाद है अजय है पय है भूत है दूत है ना शब्द असत अंध है बंध है अभगत है विरक्त है नाश है प्रकाश है नचंत है सुनंत है लेख है देख है अलेख है पेख है टा है अटाह है गाह है सम है गम है नील है नाद है नित है सुनित है जात है जाद है चरपट छंद तव प्रसाद सर्वं हंता सर्वं गंता सर्वं ख्याता सर्वं ज्ञाता सर्वं हर्ता सर्वं कर्ता सर्वं प्राणं सर्वं त्राणं सर्वं कर्मं सर्वं धर्मं सर्वं जुक्ता सर्वं मुक्ता रसावल छंद तव प्रसाद नमो नरक नाशे सदैवं प्रकाशे अनंगं स्वरूपे अपंगं विभूते परमार्थं परमार्थे सदा सर्वसाथे अगाध स्वरूपे निर्बाद विभूते अनंगी अनामे त्रिपंगी त्रिकामे निरपंगी स्वरूपे सर्वंगी अनूपे न पुत्र न पुत्र न सत्र न मित्र न ताते न माते न जाते न बाते नृसाकं श्री गय मितो मी गय सदैव प्रवाह जय अजाय भगवती शांत दग प्रसाद के जार जूर है के हाजर है जूर है हमेशल सलाम है समाज कलाम है के सब दिमाग है के उसनो चिराग है के कामल करीम है के राज करीम है के रोजी दहन रहे के राज कर हैं गरीबल कमाल हैं के उसनो जमाल हैं गनीमल खराज हैं गरीबल नवाज हैं हरी फुल सिकान है हरास लफकान है कलांकं प्रनास है समाज तुल निवास है गंजल गनीम है रजाय कर ही मैं समाज तुल जबा है के साहेब करा है कि नरकं प्रनास है बैस तुल निवास है के सर्वल गवान है हमेश सुंदरवान है तमामल तमीज है समाज तुल अजीज है परंग परमीश है समाज तुल अधीश है दीसल लेख है मेसल पेख है जमीन उल जमा है अमी कुल माँ है क्रीमल कमाल है गजरो जमाल है गजलंग प्रकाश है कि मितो सुभाष है गजव स्वरूप है कि मितो भूत है कि अमितो बसा है कि आत्म प्रवा है गजलंग नांग है कि मितो पांग है माधु पार छंद दव प्रसाद मुन मन प्रणाम गुण गण मदाम हर भरिया गंज हर नर पर पांज गण गण प्रणाम मुन मन सलाम हर नरिया खांड हर नरिया मांडू